അവരുടെ തകുതിയെയും നമ്മ തകുതിയെയും നനയ്ക്കണം. അപ്പടി നിങ്ങൾ നനയ്ക്ക ആരംഭിച്ചിട്ട് അടുത്ത സെക്കൻഡ് ഉള്ള കണ്ണില് കണ്ണീർ വന്നു. മേവിപോസേത്തെ ദാവീദ് രാജ അളത്തനുപ്പിനോത് ഉള്ള വന്ന് നിൽക്കുമ്പോൾ രണ്ട് കാൽ മുടമാനവൻ പ്രമാണത്തിൻപടി അത് ഏരിയാവുക്കുള്ളേയും വരക്കൂടാതെ സപ്പാണി ഒരുവനോ ദാവീദിൻ കോട്ടയ്ക്കുള്ള എൻട്രാക കൂടാതെങ്കിലും സട്ടം പിറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആണാലും മേവിപോസേത്ത് രാജ അരണ്മനയ്ക്കുള്ള കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ദാവീദ് അവനെ പാത്തി സപ്പാണിയേന്ന് കൂപ്പിടല്ല, മുടവനേന്ന് കൂപ്പിടല്ല, മേവിപോസേത്തേന്ന് പേർ ചൊല്ലി കൂപ്പിട്ട പോതേ മേവിപോസേത്തക്ക് ഉള്ളോ നന്ദിയാൽ നിറമ്പി കണുകളിൽ കണ്ണീർ. അവൻ പാർത്തു சொன்னான், செத்த நாயை போல இருக்கிற என்னை நீ பெயர் சொல்லி அழைத்ததுக்கு என்னை எனக்கு உங்க கண்ணில் தயவு கிடைச்சதே அப்படின்னு. பல நேரத்தில் நாம் யார் என்பதை மறக்கிறோம். உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை